ആവിയാനവരേ ആവിയാനവരേ, ദേവസമൂഹത്തിൽ നാം മുഴന്താർപ്പടിയിട്ട് അപ്പാവപ്പാ